സുരക്ഷിത ഭാവയ ഇഹലമ റെക്കവറിനെ സമഗ്ര സ്ഥാപന തൻപത്തു സദാ ഇഹലമ പൊലിയ RDB ബാങ്കുവിൻ.